ഇത് ആകാശവാണി ഇറ്റാനഗർ ഡിബ്രുഗഡ് മച്ചൂസ ദുബാരം മങ്ങ ജുലൈ ജലിംഖ്ര ബലൈ തരിഖ് അറൌറംഗ്യ ബലൈ ബജി ഖു മിനിറ്റ് തോറജാം മസോ തങ്സ പ്രോഗ്രാം തഫാങ്ങായി റോങ്ങാം റു കുഹാങ് വാസിം കെങ്ങാങ് റ പേപ്പർ ലീക് കജാങ് തഹൈ ജലിംഗ് നൈ ചെൻ മസോ ബലി സ്റ്റേപ് ലാംലങ്ങൌ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി റോക്ത അറൌ പുര പേപ്പർ ലീക് നങ് ജാക് അത മൈ പ ലൂത അറൌ മച്ചൌ ജെൽ നങ് ഒരൌ പ്രൈം മിനിസ്റ്റർ മോദി റോക്ത മണിരംപു വീഡിയോ മെസേജ് കുതനാ ലിഗ്വൻമ പാങ് സി അക്കാഡമിക് ഇയർ തകതം ബാങ്മുമ രൈമൈമ ഗവൺമെന്റ് പൊന്തും അറിയങ് സതായ അറൌ എക്സാമിനേഷൻ പ ജലൌമ തകയാങ് ലങ് ഒരൌ പ്രൈം മിനിസ്റ്റർ മോദി ഫാൻത പരമ പേപ്പർ ലീക് പ അച്ഛനമാനി സു യാങ്മു പരപ്പ ലാഗ ലാഗ് ലിഗ്വൻ നൈ ലിഗ്വൻ ഹംവൻ പേരൻസ് മ അബാ ജ്യാങ് തങ്ങു റൂത് അറൌ മനൈ അപീര ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് താക് മ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് മ റൂത് അറൌ ഡിപ്പാർട്ട്മെന്റ് നരി മ കാം സോം റൌ മനൈ രംപു അതാക് അപി മ ഡ്രാഫ് സബ്മിറ്റ് കുത മൊറൌ പ്രൈം മിനിസ്റ്റർ റൂത് അറൌ പുര ഡ്രാഫ് നങ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് മ നൈ അഹ്യങ് മ മുനാ മ പ്രോവിജൻ പ ലാംത പുരപ്പ മച്ചൌസ കാബിനറ്റ് റഫാൻസി ഒരൌ പ്രൈം മിനിസ്റ്റർ മോദി റൂത് അരുണാചൽ പ്രദേശ് ഗവർണർ ലെഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് കെ ടി പട്നായക് ര മച്ചൌസ ലോക്ഭവൻ നങ് നഹർലഗൻവാങ് പാച്ചിൻ കോളനി വാങ് അബോതാനി വിദ്യാനികേതൻ മ ലാഗ്നൈങ്ങൻ ചെക് കുതങ്ങോ റൂത് പഴജു സ്കൂൾ ലൈബ്രറി പ തജുങ് മ ഗവർണർ ര പരങ്ങൻ പ കരും കുത അറൌ ജുൻജലിംഗ് രംഖുറാമചേത് തരിഖ് ചിരജു ഗവർണർ ര പുര സ്കൂൾ റായകതനാ സ്കൂൾ ലൈബ്രറി മ ലിഗ്രിയക് മ ലിഫാത് ഗൗ പ്രമോദ് കുറി മ ങൻ കു മ അനൗൺസ് കുറി തങ്ങു റൂത് അരുണാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്റർ പേമാ ഖാണ്ഡു ര മച്ചൌസ ഇറ്റാനഗർ നാ സ്റ്റേറ്റ് വാങ് ഗവർണർ ലെഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് കെ ടി പട്നായക് മ ലോക്ഭവൻ നാ രഹംവാങ് തങ്ങു റൂത് പ്രജു സ്റ്റേറ്റ് നാ ഡെവലപ്മെന്റ് കാമവാങ് മാൻ അരേങ് പ്രോജക്ട് താം സഹേരമാൻ അറൌ ഹുങ് ഹാ ഖി ര ഖോഖാം പങ് ര പുരസോ നാച്ചുറൽ ഡിസാസ്റ്റർ കയാങ് ര വാങ് മ്രോ കം സോം രംഗ് കമു പ റഫാൻചെൻ തങ്ങു റൂത് അറൌ പാസൈ മസോ പബ്ലിക് സർവീസ് കം സോം ര പുരമ ലീഡർഷിപ് മ ഗവർണർ ര ടീം അരുണാചൽ പ്രദേശ് മ കോൺഗ്രാച്ചുലേഷൻ കുത്തങ്ങു റൂത് അറൌ കച്ചൈ ഡെക്കേഡ് തും ഇൻഫ്രാസ്ട്രക്ചർ എജ്യൂക്കേഷൻ ഹെൽത്ത് കെയർ കണക്ടിവിറ്റി ടൂറിസം നൈ റൂറൽ ഡെവലപ്മെന്റ് കൗ നാങ് മ ബലി ബൈ സെക്ടർ കൌ നാ കാം അമൈ കജാങ് റങ്ങുറൌ ഗവർണർ ഫാൻത് പുരമ സേവാ ആക്കെ ദ്വാർ പുരസോ ഫ്ലാഗ്ഷിപ് ഇനിഷ്യേറ്റീവ് ഗവർണർ ശ്രീലങ്കാ തങ്ങു റൂത് അഡ്വെഞ്ചർ മെച്ചുക്ക ആൻഡ് അഡ്വെഞ്ചർ ട്രോട് ക്വിസ് 2.0 തകയാങ്സി പുരമ കച്ചോപ്പായ മ പുറക്കമുങ് നാരഫാൻ മ സ്റ്റേറ്റ് വാങ് എജ്യൂക്കേഷൻ മിനിസ്റ്റർ പി ഡി സോനാ ര മനൈ സി ഒമി ഡിസ്ട്രിക്ട് വാങ് ഡി സി എ ഡി സി നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ജാം മ റിവ്യൂ മീറ്റിംഗ് കഥും തങ്ങു റൂത് പ്രജു ഇവന്റ് പ അഹുമ തകയാങ് റുക് മ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ പ സെഹങ് മ പുരമ സേഫ്റ്റി ഹോസ്പിറ്റലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നൈ പ്രൊമോഷണൽ കാമവാങ് മ കച്ചോപ്പായ്മ